ഒളിക്കും ഇന്ന് പാടലുടൻ നാണമുകളുടെ മിരുന്ന് എവിടെ വരും നേരമാക്കിവിട്ടത് ഇതുവരെ നേരമും സി എം മഠം ലേശിയുടൻ ഇനി എന്റെ സിറപ്പിന്റെ അനേക നേരുകൾക്കും നന്ദികളെ തെരുവിത്തിക്കൊണ്ട് സി എം ആർ കേട്ടിക്കൊന്ന നേരുകൾക്കും നന്ദികളെ തെരുവിത്തിക്കൊണ്ട് നാളെ പുടിയിൽ ഉള്ളിൽ ലോകം ഇനിയെ പൊളുതാകാം വേണ്ടും എന്ന് വാഴ്ത്തിക്കൊണ്ട് വീണ്ടും ഇന്നൊരു നികച്ചിയിൽ ഉള്ളിൽ സന്ധിക്കും വരെ ഇന്ന് ഇരവ് പൊളിതിൽ ഉള്ളിടെ മിരുന്ന് ഇവിടെ പറ്റിക്കൊള്ളും റജി നന്ദി വണക്കം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് തമിഴ് HD.
1: സഹാജ ആയുർവേദിക് ഹെർബൽ കൺസൾട്ടേഷൻ സെന്റർ. ആസ്മ, അലർജി, തോൽ പ്രച്ചനകൾ, മൂട്ടു മറ്റും മുതുകുവലി, നീരിളിവ്, ഉടലടി മറ്റും ഏനിയ ഉടൽനല പ്രച്ചനകൾക്ക് നാഡിപ്പരിശോധനയ അടിപ്പടിയിലാണ് പാരമ്പര്യ മൂലികൈ അണുകുമുറകൾ കുറിച്ച് ആലോചനയും. ഇപ്പോഴും സ്കാബ്രോ മറ്റും ബ്രാംപ്ടണിൽ ഇയക്കൈ മൂലികൈ ആലോചകർ പി വി രാജ്. കാൾ 647-327-8111. 647-327-8111. സഹജ